നിക്കിൽക്കേനൊന്നുള്ള റേഡിയോ സാരംഗനോട്ട് 7.8 FM. ഇഞ്ചിപ്പ കുദ്മുൽ രംഗറാവ് പുരഭവന മുൽപ്പ തുളുക്കൂട്ട രജിസ്റ്റർ കുഡ്ല ഉന്നത്ത ബംഗാർ പർബദ ലേസിഡ് ഐ ലേസ ദ വോയ്സ് ഓഫ് ഓഷ്യൻ ബംഗളൂരു മൊക്കലു നടപ്പാതുകൊർണ പദരംഗിത കാര്യക്രമദ സുരുത്തയജ്ഞനെ കേനൊന്നു ബർക്കാം.